0: മനപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്. മേക്ക് ലൈഫ് ഈസി.
1: ടോൾ ഫ്രീ 1-800-420-2233.
2: ಆಕಾಶವಾಣಿ ಮಡಿಕೇರಿ, ಸಮಯ 9:25. ಕಾರ್ಯಕ್ರಮ ಚಿತ್ರ ಚಿತ್ತಾರಾ.